ഇനി അറുപതു ഹറക്കസറു വതറു ഹാരപ്പെട്ടക്കയെന്ന എതിയോളു മുകിൽ മുകിൽ എന്നുമതു ഏന്ന് മാട പറയേനു രമണ തപ്പിത്ത് ശിവന കരണ ഹാലാലാലാലാലാലാലേ കാത്തി ഈ കണ്ടുകലമുണ്ട് ആ പണ്ടത ഇത്ര വന്ന് ഏന മാട പറു ഇതേ വജ്രാജിന്ന റക്കസര ശിരവന്നു കടുത് ചണ്ടാടുവേ ധൈര്യവന്നു മാടു രമണീ സദ്ഗുണാ